ദൈവീയ പ്രേമയേ, സൗന്ദര്യാത്മിക വിരമന മീ സന്തതിയ ധാര തേരേ നാം തേരേ നാം ക്യോഗമങ് അര ഈ കാലേ അതിശയ ജനപ്രിയത്വട്ട പാത്തനാ തിപ്പുണു കൊണ്ട വിലാസിതാവത്തെ സൽമാൻഗെ രൂപേ തമൈ മതകേട്ട നെഗെന്നേ ദഹസ്തുനേതി തിരഗതവനു സതീഷ് കൗശിക് അധ്യക്ഷനെ കല ശോകാന്തയക് തമൈ തേരേ നാം കിളക്കിയന്നു ഇതേന സൽമാൻ എക്ക ഭൂമികായ് ചൗള ഗേ പ്രഥമ സിനിമ രംഗനീയ വിധിയട്ട് തേരെ നാം ചിത്രപടിയട്ട് രംഗനീയ നിക്കത്തുന ഇക്കസുസ് അനു നവ്യ വസരത തിരകത്തവനു സേതു കേന തമിഴ് ചിത്രപടിയെ നവത നിർമ്മാണയാക് വിധിയട്ട് തമായി ദാസ്തുനേതി ബോളിവുഡ് സിനിമാവട്ട് തേരെ നാം ചിത്രപടിയ എന്നീ സംഗീതഗന കഥാകരണകൂട്ട സംഗീത അധ്യക്ഷവരു കേപതിനെ മേക്കത്തുന ഹിമേഷ് രേഷാമ്യ സജിത് പജീത് മേ സേരുമതന ഇത്തേൻ അപ്പി അഹനവ തേരെ നാം ചിത്രപടിയെ മേ ഗീതയ ഉദിത് നാരായണക്ക് അൽക്കയാത്മിക് ഗീതയ ഗായന കരാന്നി മേ ഗീതയ അപ്പിട്ട് ആദരണീയ ഗീതയാക് വിധിഹട്ടാത് ദുബ്ബര ഗീതയാക് വിധിഹട്ടാത് ചിത്രപടേ അവസ്ഥ ദേക്കതി എഹനവ ഹിമേഷ് രേഷമ്യ തമൈ മേ ഗീതയെ സംഗീത അധ്യാക്ഷനെ തേരെ നാം ചിത്രപടേൻ മേ ഗീത